0: ഓർ നഴ്സിംഗ് അറ്റൻഡൻ്റ്. ആവേദൻ ഫോം, ശുൽക്ക്, യോഗ്യതാ കെ നിയം, ആവേദന കേസെ കരേ ആദി ജസി ജാൻകാരി കെ ലിയേ ദേഖിയേ രാഷ്ട്രീയ ഖേൽ വിശ്വവിദ്യാലയ കി വെബ്സൈറ്റ് nsu.ac.in. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഏക് നവരത്ന തഥാ പ്രമുഖ പേഷേവർ ഇലക്ട്രോണിക്സ് കമ്പനി ഹെ ജോ അപ്നെ പഞ്ച്കുല യൂണിറ്റ് കെ ലിയേ ഇൻ പദോ ഹേതു ആവേദന ആമന്ത്രിത് കർ രഹി ഹെ. വരിഷ്ഠ അഭിയന്ത, മൃത്യു കി സംഖ്യ ഏക്, വരിഷ്ഠ സഹായക് അഭിയന്ത, ഭൂതപൂർവ സൈനിക്, റിക്തിയ കി സംഖ്യ 5, വരിഷ്ഠ സഹായക് അധികാരി, ഭൂതപൂർവ സൈനിക് പദ് ഏക്, ഓർ പരിയോജന അഭിയന്ത, രസായൻ ശാസ്ത്ര പദോ കി സംഖ്യ 1. ഇച്ഛുക് അഭ്യർത്ഥി വിസ്തൃത വിജ്ഞാപൻ കെ ലിയേ ദേഖ് സക്തേ ഹേ വെബ്സൈറ്റ് www.bel-india.in. ഭാരതീയ പ്രബന്ധ സംസ്ഥാൻ ഷിലോങ് ഇൻ പ്രശാസനിക് പദോ കെ ലിയേ ഭർത്തി ഹേതു ആവേദന ആമന്ത്രിത് കർ രഹാ ഹെ. ഉപമഹാപ്രബന്ധക് ജ്ഞാന സേവായ ഏക് പദ്, ഉപമഹാപ്രബന്ധക് പൂർവ ഛാത്ര സംബന്ധ ഏക് പദ്, വരിഷ്ഠ പ്രബന്ധക് ലേഖാ പരീക്ഷ ഏക് പദ്, പ്രബന്ധക് അക്കാദമിക് ഏക് പദ്, പ്രബന്ധക് പ്രത്യായൻ ഏക് പദ്, സഹായക് പ്രബന്ധക് ഐ ടി അവസംരചന ഏക് പദ്, ഓർ സഹായക് പ്രബന്ധക് മെക്കാനിക്കൽ അവസംരചന ഏക് പദ്. അധിക ജാൻകാരി കെ ലിയേ ദേഖിയേ ഭാരതീയ പ്രബന്ധ സംസ്ഥാൻ ഷിലോങ് കി വെബ്സൈറ്റ് www.iimshillong.ac.in. ഓൺലൈൻ ആവേദൻ ജമാ കരനെ കി അന്തിമ തിഥി ഹെ 20 July 2026. ബസു വിജ്ഞാൻ മന്ദിർ കൊൽക്കത്ത ഏക് പദ് കെ ലിയേ ഓഡിറ്റ് ആൻഡ് ഫൈനാൻസ് ഓഫീസർ കി ഭർത്തി ഹേതു ആവേദന ആമന്ത്രിത് കർ രഹാ ഹെ. യെ ഭർത്തി ഡെപ്യൂട്ടേഷൻ കെ ആധാർ പർ ഹെ, ജിസ്മേ പേ ലെവൽ 10 രഹേഗാ തഥാ പദ് കി അവധി 3 വർഷ ഹെ. വിസ്തൃത റിക്തി വിജ്ഞാപന ആവേദൻ പ്രക്രിയ നിയമ ഓർ ശർത്തോ തഥാ അന്യ നിർദ്ദേശോ കെ ലിയേ കൃപയാ ദേഖിയേ വെബ്സൈറ്റ് www.jcbose.ac.in. आवेदन करने वालों को हमारी शुभकामनाएं. आज के रोजगार समाचार में बस इतना ही. कल हम इसी कार्यक्रम में आपसे फिर मिलेंगे. तब तक के लिए नमस्कार.
1: दिस प्रोग्राम वॉज प्रोड्यूस्ड एंड प्रेजेंटेड बाय द न्यूज सर्विसेज डिवीजन ऑफ आकाशवाणी.